0: അപവിശ്വാസകരന അഭിരഹസ്യപ്രകാശകരം.
1: സ്വാമി ഉപവാസ്യകുതുസേക സ്വാമിനി ഉപവാസ്യ ഉത്താനുഭൂസേക സ്വാമിനി ഉപവാസ്യേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാസികേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് തപയൊബട പുതകരം ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ ഖരാന്നട്ട് അപസുദുസാൻ വശിൻ സൽക്കീമകേന അപയൊബട തുതിപുദമു. ക്രിസ്തുൻ മഹാൻസികേ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപസമ ശുദ്ധാത്മനൻ വിശിന് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു. സ്വാമിനി മുല്ലുവൈ പെതൃ പവത്നാവുകേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ് സകല പൂജക പിരിശുദ്ധ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുനു മാനവ. ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകി അപകേ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ത് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത് മാനവ് അപസ്യാലന്ത് ദയനുക്കം പാക്കല മാനവ് ഭാഗ്യവത് ദേമാതാവന് കന്നിമര്യാവന്ത് ഭാഗ്യവത് അപോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹി ഉപകേ കമത്തേറ്റു കലശീലു ശുദ്ധവന്തയിന്റെ സമഗ അപതിസദാ ജീവനേറ്റ് സഹഭാഗി വീമഠ സുദുസാൻ കല മാനവ് തവതോ ഉൻഹാ സമഗുബട പ്രശാന്ത് സാക്കിരിമഠത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരയിത സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ

0: എവിറ്റ് ജീവമാണ് സത്വയാൻ സതരദേന ഗായന കർബിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാണ് ദേവിയാൻ മാർസേട്ട സിയലു കൗരവേ വേവായി കേന
1: സോദേശി പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേന തുന്നന സ്വർഗ്ഗേ സിയോൻ ഹീ മാർസേഗേ സിംഹാസനെ ഇദിരിയേ സി වැඩි මහල්ලන් 24 දෙනා ස්වකීය කිරුළු බිම දමා දෙවියන් වහන්සේ ඉදිරියේ වැඳ වැටෙමින් ඔබ සදා කාලෙන් සදා කාලයට ගෞරවේ ලබන්නට සුදුසු දෙවියන් වහන්සේ

0: അപി യാജ്ഞാകരം ദേവി സമിതുനി മേ പ്രസാദ നിധാനേട്ട ഹൗൽ വീമ തുലിൻ ഒബഹൻസേഗേ ഖമാവ അപി ലബാ ഗതിമു സാമേൻഹാ എകമുതു ഖമിൻ അപ സമ എക്കല മെനവ നികിദേ അപ സ്വാമിൻ വന ജേസസ് ക്രിസ്തുൻ വഹൻസേ ഉദേശാമ ലബേവാ
1: ആമേൻ
0: സ്വാമിൻ വഹൻസേ ഒബ സമഗ വനസേക്വാ
1: ഒബ സമഗ ദേവനസേക്വാ
0: സർബൽദാരി ദേ മഹോത്തമയാനൻ വന പ്യാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ യാന സാമേൻഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട്ട സ്തോത്ര വേവാ
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബ വിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു ഈ സീലു ദിനാട്ടത് യാഗേ പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദിത്വേ പുദന അതര ആയിട്ട് സ്വാമിനാസഗേ ആശീർവാദേ ബഹുലവ അപ്പി പ്രാർത്ഥന കരണോ ഈ സമഗമ ഒബ സിറ്റിന തനസിട്ട മിമ നാലികാവ മകിൻ അപ്പ പവത്തു ഏമ ദിവ്യ പൂജാവട്ട സഹഭാഗിയു സീലു ദിനാട്ടത് സ്വാമിൻ മഹൻസേഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ ഒബ സീലു ദിനാട്ട ജേസു പീതായി
2: ഒബ ഏ സവന്ദുന്നേ ഗരു ജൂഡ് നിക്ലസ് പേതുമാ വിസിൻ തേവത്ത ദേവമേന്ദുരേദി പസുകിയ ദിനക പവത്തനലദ ഇരുദിന ദിവ്യ പൂജായാഗേതായി പട്ടികതകലേ സുനിൽ പ്രനാന്തു ഒബട കഥാകല മാമ രജിത ഹേലിവാലാ ഗെബിൻ നെഗുമരി ജേസു പീതായി പദരചനയ സഹ സംഗീത നിർമ്മാണയ ഗരു മേഴ്സിലിൻ ജയകുടി പേതുമാ ഗീതഗായനെ കല്യാണി വഞ്ചനാഥ സമഗ സേവിനി രാജപക്ഷ നവസംഗീതാധ്യക്ഷനെ സുദത് പ്രിയശാന്ത്.